ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബൂബക്കർ സിദ്ദീഖ് വ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മക്കാല എഴുതിനവങ്ക ഖാലിദ് ഇബ്നു സഈദ് ഇബ്നുൽ ആസ്, ഇവരെ പറ്റി നമ്മൾ പഠിച്ചിരിക്കും. സഈദ് ഇബ്നുൽ ആസ് ഇവരുടെ വാപ്പാ മറുപടി ശേഖരെ തിരുപ്പി ചൊല്ലണം. സഈദ് ഇബ്നുൽ ആസ്, സഈദ് ഇബ്നുൽ ആസ് ഇബ്നു സഈദ് ഇബ്നുൽ ആസ്, ശരിയാ? ഖാലിദ് ഇബ്നു സഈദ് ഇബ്നുൽ ആസ്, ആമിർ ഇബ്നു ഫുഹൈറ, ഇപ്പം നമ്മൾ പഠിച്ചു മക്കാല എഴുതിന ഒരു തന്നെ, ആമിർ ഇബ്നു ഫുഹൈറ. അർഖം മിൻ അബിൽ അർഖം, അർക്കം ഇബ്നു അബിൽ അർക്കം. അടുത്ത യാർ അർക്കം ബിൻ അബിൽ അർക്കം? അർക്കം റളിയല്ലാഹു അൻഹു വീടെന്ന് സൊല്ലുമേ സഫാ മലയ്ക്ക് പിന്നാളെ ഇരുന്ന പകുതി. അബു സലമ അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ അസദ്, അബു സലമ റളിയല്ലാഹു അൻഹു, ജാഫർ ഇബ്നു അബി താലിബ്, ഹാത്തിബ് ഇബ്നു അംർ, സുബൈർ ഇബ്നു അൽ അവ്വാം, തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാ, അബ്ദുല്ലാ ഇബ്നു അബിബക്കർ, ഇവങ്ങളെ എന്നെ എഴുതക്കൂടിയവുകളാക ഇരുന്നാൽ അപേണ്ടത് നമ്മൾ പാർക്കും. അബൂബക്കറിലോട് ഒരു മകൻ പിറകു ഇസ്ലാത്തുക്കും തരാം, യാർ? അബ്ദുറഹ്മാൻ ഇബ്നു അബിബക്കർ, അബ്ദുറഹ്മാൻ ഇബ്നു അബിബക്കർ പിൽക്കാലത്ത് ഇസ്ലാത്തുക്കും തരാം, ബദ്രുദ്ധത്തുക്കെല്ലാം പിറകു. അടുത്തതാണ് മദീനാവിൽ വന്ന്, അതായത് ഇന്ന ലിസ്റ്റോട് മദീനാവിൽ എഴുത ആരംഭിച്ചാൽ അബു അയ്യൂബ് അൽ അൻസാരി, അവരുടെ പേര് ഖാലിദ് ഇബ്നു സൈദ്. അടുത്തത് ഉബൈ ഇബ്നു കഅബ്, സൈദ് ഇബ്നു സാബിത്, അബ്ദുല്ലാ ഇബ്നു റവാഹ, മുആദ് ഇബ്നു ജബൽ, മുഅയ്ഖീബ്, അബ്ദുല്ലാ ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, അബ്ദുല്ലാ ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, അബ്ദുല്ലാ ഇബ്നു സൈദ്, മുഹമ്മദ് ഇബ്നു മസ്ലമ, ബുറൈദ ഇബ്നുൽ ഹുസയ്യിബ്, സാബിത്ത് ഇബ്നു ഖൈസ്, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ, ഹന്ദല, അബ്ദുല്ലാ ഇബ്നു സഅദ് ഇബ്നു അബി സറഹ്. ഇവരുടെ മുഴുപേര് അബ്ദുല്ലാ ഇബ്നു സഅദ് ഇബ്നു അബി സറഹ്, അവിടെ സുൽക്കമാ ചൊന്ന അബ്ദുല്ലാ ഇബ്നു അബി സറഹ്, ശരിയാ? ഇവർ ഇതോടെ ഇണക്കപ്പെടുകാറുകൾ. അടുത്തതാവത് അടുത്ത പകുതി എന്നു ചൊന്നാൽ ഹുദൈബിയാവിൽ വന്ന്, ഹുദൈബിയാവുടെ കാലപ്പകുതിക്ക് പിറകു എഴുത ആരംഭിത്തവർ മക്ക മദീന ഹുദൈബിയയുടെ കാലത്തേക്ക് പിറകെ എഴുത ആരംഭിച്ചവർ ഉണ്ട്. അബു സുഫിയാൻ, അബു സുഫിയാൻ സഹർ ഇബ്നു ഹർബ്, യസീദ് ഇബ്നു അബി സുഫിയാൻ, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ. പാരുങ്ങ വരലാറ്റിലെ മക്ക അത് അറബ് ഉലകത്തിലെ എഴുത്ത് അറിമുഖപ്പെടുത്ത കുടുംബം വന്ന് അധികമാക ബനു അബ്ദു ശംസ്, ബനു ഉമയ്യ ആണ്. എഴുത്താൽ അവങ്ക ഇസ്ലാത്തുക്ക് ആരംഭത്തിൽ കയറല്ലേ, ഇസ്ലാത്തു കയറത് പിന്തിട്ട ബനു അബ്ദു ശംസിലെ ഇസ്ലാത്തുക്ക് നേരത്തോടെ ഏറ്റുക്കൊണ്ടവർകളും ഇരുന്നാൽ ഇല്ലാമെല്ലാം ഇല്ല, നേരത്തോടെ ഏറ്റുക്കൊണ്ട ഖാലിദ് ഇബ്നു സഈദ് ഇബ്നുൽ ആസ് വന്ന് ബനു അബ്ദു ശംസ്താൻ, അതിൽ അപ്പം ഇസ്ലാത്തെ ഏറ്റുക്കൊണ്ടവർ ഇരുന്നാൽ ആണാൽ എഴുത്തറിവ് ഇരുന്നാലും ശരി, അന്ത ഹിദായത്ത് എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുക്കുകയും. അപ്പോൾ ഇതിൽ വന്ന് ഇവങ്ക ഇസ്ലാത്തെ ഏറ്റുക്കൊള്ളത് വന്ന് ഹുദൈബിയാവുക്ക് പിറകു. അബു സുഫിയാൻ, യസീദ് ഇബ്നു അബി സുഫിയാൻ, യസീദ് ഇബ്നു അബി സുഫിയാൻ കൊഞ്ചം മുന്തി എന്നെ ഇസ്ലാത്തെ ഏറ്റുക്കൊണ്ടവർ. മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ പിന്നെ ഹുദൈബിയാളെ ഇസ്ലാത്തെ ഏറ്റുക്കൊണ്ടവർ അപ്പം തന്നെ നമ്മൾ പല വിഷയങ്ങൾ ചൊല്ലിക്കിറോം. അതുക്ക് പിന്നാലെ എന്നെ മക്ക വെട്ടിക്ക് പിന്നർതാ ഇസ്ലാത്തെ ഏറ്റുക്കൊണ്ടവർ എന്നത് ചിലരുടെ ആശ, ശരിയാ? പൊതുവാ ഒരു നബിത്തോളർ പറ്റി ചൊല്ല ടൈമിൽ എല്ലാവരുടെയും എന്ന ആശ വരുമ്പോണ്ടാ അവർ മുന്തി ഇസ്ലാത്തെ ഏത്തുക്കൊണ്ടു ചൊല്ലുന്ന ഒരു ആശ തന്നെ ഇയക്കാ വരും. ഇവരെ പിന്തി വയ്ക്കുന്നതിൽ ഒരു സന്തോഷവും ആശയും ചിലർക്ക് ഉണ്ട് അപ്പടിയെടുത്ത് പാർക്കും. അതേനേരം അലി റളിയല്ലാഹുവോട് യാരോ സേന്ത് യുദ്ധം ചെഞ്ചിരുന്നാ അവർ വന്ന് മുഹാജിറുകളിൽ പോയി ചേർത്തിട്ട് വിളിയിട്ട് അസേന്ത് യുദ്ധം ചെഞ്ചിരുന്നാ അലി റളിയല്ലാഹുവിനെ എതിരായി യുദ്ധം ചെഞ്ചിരുന്ന അവരെ കൊണ്ടുവന്ന് എന്നെ താബീൻ കട്ട ലിസ്റ്റിൽ ചേർത്തിട്ട് സഹാബിയ ലിസ്റ്റിൽ കൂടെ ചേർക്കുന്നത് വിരുപ്പമില്ല. ഇത് ഒരു നടുനിലയേറ്റ ഒരു അണുകുമുറ, ശരി? മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ, ഖാലിദ് ഇബ്നുൽ വലീദ്, അത് ജഹം ഇബ്നു സഅദ്, ജഹം ഇബ്നു അസ്സൽത്ത്, ഹുസൈൻ ഇബ്നു അൻ നുമൈർ, ഹുവൈത്തിബ് ഇബ്നു അബ്ദുൽ ഹുവൈത്തിബ് ഇബ്നു അബ്ദുൽ ഉസ്സ, അബ്ദുല്ലാ ഇബ്നുൽ അർഖം, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബാൻ ഇബ്നു സഈദ് ഇബ്നുൽ ആസ്, അടുത്തത് സഈദ് ഇബ്നു സഈദ് ഇബ്നുൽ ആസ്, മുഗൈറത്ത് ഇബ്നു ഷുഅബ, അംർ ഇബ്നുൽ ആസ്, ഷുറഹ്ബീൽ ഇബ്നു ഹസന, അലാ അൽ ഹദ്റമി, ഇവങ്ങളെല്ലാം എന്നത് എഴുതക്കൂടിയവർകളாக இருந்தார்கள். திருப்பி அதாவது அப்போ மக்கால நீங்க பாத்தீங்கன்னு சொன்னால் எத்தனை பேரை சொல்றாங்க மக்கால என்றா, அதாவது அலி ரலியல்லாஹு அன்ஹு, உஸ்மான் ரலியல்லாஹு அன்ஹு, அபூபக்கர் ரலியல்லாஹு அன்ஹு அவர்கள், உமர் இப்னு கத்தாப், ஹாலித் இப்னு சயீத், ஆமிர் இப்னு ஃபுஹைரா, அர்கம், அடுத்தது அபு சலமா, ஜாஃபர் இப்னு அபி தாலிப், ஹாத்திப், ஜுபைர், தல்ஹா, அப்துல்லா இப்னு அபிபக்கர். அப்போ மொத்தம் 13 பேர். அப்புறம் மதீனா இதில் வந்து அபு அய்யூப் அல் அன்சாரி, ஹாலித் இப்னு ஸைத், அதாவது அபு அய்யூப் அல் அன்சாரி, உபை இப்னு கஅப், ஸைத் இப்னு சாபித், அப்துல்லா இப்னு ரவாஹா, முஆத் இப்னு ஜபல், முஅய்கீப், அப்துல்லா இப்னு உபை இப்னு சலூல், அதாவது உபை இப்னு சலூலோட மகன். உபை இப்னு சலூலா அவருடைய பேர் அல்லது அப்துல்லா இப்னு உபை இப்னு சலூலான்னு கருத்து முரம்பாடி. உபை இப்னு சலூலா அப்துல்லா இப்னு உபை இப்னு சலூலானே கருத்து முரம்பாடி இருக்கு. அதனால தான் இதில் அப்துல்லா இப்னு உபை இப்னு சலூலா நினைச்சது வருது. அப்துல்லா இப்னு ஸைத், முஹம்மது இப்னு மஸ்லமா, புரைதா இப்னு ஹுசையிப், சாபித் இப்னு கைஸ், உதைஃபத் இப்னு யமான், ஹந்தலா இப்னு ரபி, அப்துல்லா இப்னு